ജീവനം ലോകേ അസ്ഥിരം ജീവനം ലോകേ അസ്ഥിരം യൗവനം ധനം അസ്ഥിരം ധരാ പുത്രാദീ